ജയിത്തന്തമൗദ്ഭിദ്യന്തമേ രജിഷ്ടമേ രാജിഷ്ടമേ പുഷ്ടഞ്ചമേ പുഷ്ടിഷ്ടമേ വിഭുതമേ പ്രഭുതമേ ഭുഗുതമേ ഭൂലഷ്ടമേ പോ നന്തമേ

ഉഷാതമയന്ദമേ ബൃഹസ്പതിഷ്ടമയന്ദമേ മിത്തമയന്ദമേ വരുണസ്തമയന്ദമേ ചട്ടാതമയന്ദ്രമേ ധാതാതമയന്ദമേ വിഷ്ടമയന്ദമേ ശുണൗതമയന്ദമേ മരുതമയന്ദമേ വിശ്വേതമേ ദേവാഇന്ദമേ പൃഥിവീതമയന്ദമേ തരിക്ഷന്ത